ആകാശവാണി ഇംഫാൽ. ഭൗതിക താപിരസി റിത മക്പിഗനി സൂർ തരംഗി കാങ്ബുന ശക്പ മഡം സി സിംഗ് അഹാൻബദ സുന ശക്ലി ലൈസാങ്തേം ഇവിയായ്മയ്ക്ക് മേയക്ത ലൈസാ തംലോ ഹൈ ഖിനു ഐബു.